ലപ്പാണ് പോണങ്ങളിട്ടും കിങ്ഡോം വർഷിപ് ടീം അറ്റും കേളനാലു ഹെംപു സിനിങ് ഡോബാങ് പോലു ആർജിക്ലോങ് താങ്ലോ കങ്ടുകാർഡോമാലു ജിറങ് തേങ്ങ ലോ പെൻ അടുണ്ടുവാലു ആർജിക് സിനാ സാർസിং রং ফার লপেন আর এসং হতুম কেলোনালুন আলোনালাম থে হেম্পু মুখরাং